ആകർഷകമായ സമ്മാനങ്ങളും സെപ്റ്റംബർ 16 വരെ 500 രൂപ അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം. തൃശൂർ ഫാഷൻ ജ്വല്ലറി, മെയിൻ റോഡ്, കളിയിക്കാവില.

0: തൃശൂർ ഫാഷൻ ജ്വല്ലറിയുടെ 22nd ആനിവേഴ്സറി സെലിബ്രേഷൻ ഇന്ന് വിശിഷ്ട അതിഥിയായെത്തുന്നു സിനിമ സീരിയൽ താരം മേഘ്ന വിൻസെന്റ്.
1: ആനിവേഴ്സറി മെഗാ ലക്കി ഡ്രോയിലൂടെ ആകർഷകമായ സമ്മാനങ്ങളും.
0: സെപ്റ്റംബർ 16 വരെ 500 രൂപ അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
1: തൃശൂർ ഫാഷൻ ജ്വല്ലറി മെയിൻ റോഡ് കളിയിക്കാവില.
2: எஸ்எம்எஸ் உங்கள் சாய்ஸ் நிகழ்ச்சியில் இனிவரும் பாடல் ராமு என்ற திரைப்படத்திற்காக இந்த பாடலுக்கு எஸ்எம்எஸ் மூலமாக விருப்பம் தெரிவித்துள்ள நேயர் இரணியல் ராதா அருண்.

ആകർഷകമായ സമ്മാനങ്ങളും സെപ്റ്റംബർ 16 വരെ 500 രൂപ അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം. തൃശൂർ ഫാഷൻ ജ്വല്ലറി, മെയിൻ റോഡ്.